0: ലംഗ്യാട് ദിവഹി എഫ് എം. ദിവഹി നായകോ.
1: ദിവഹി എഫ് എം നൂതി ഹേക്ക മെഗാഹെർട്സ്. ദിവഹിങ്ങ മുണിഫു ഫിൽവ ദിനമുഗ അബദുസ്.
2: ലവ് എക്കഫ് ബഹോ.

ഹമകഷറും ഹുർമത്തരി മസ്സരി ഫസ്കൊല്ലുമക്കി ഖാഫിറുഖം ഇതുരു കുറുമക്ക് ഖാഫിറു മീഹും എക്കംഗെ സബബും ഇതുരം മഗുഫുരിദിഗിന്ദെ എവരിൻ എങ്ങഹറു എം മസ്സരിഗ് ഹുർമ കണ്ട അണിൻ അഹറു എ മസ്സരി ഹുർമത്തരി കുരത്തെ എയ് അല്ലോ ഹുർമത്തരി കുറവാ ഫാവാ മസ്സർത്തുകെ അതദ് ഹമകുളമട്ടക്കെ ഫഹ എഗുതും അല്ലോ ഹുർമത്തരി കുറവാ ഫാവാ മസ്സർത്തുകെ ഹുർമ കണ്ടേ ಎವರಿಂಗೆ ನುಬಾ ಅಮಲ್ತ ಎವರನ್ ಜೀನತ್ತಿರಿ ಕುರವಿ ಖಾಫಿರು ಮೀ ಹುನ್ನಕ ಅಲ್ಲಾಹು ತಿದ್ಮಗೆ ನುದಕ್ಕವತೆ.

ഹജ്ജുവരിൻ്റെ ബോഫിന്തി ഹുർമത്തെരുവെകും വാ മിസ്കി ഫളുഫിലുവ ബലഹറ്റ ഉളേ മീഹക്കായ് അള്ളോഹഷായ് ആഹ്ര ദുഹം ഈമാവ് അള്ളോഹുഗ മൗഗ ജിഹാദ് കൊ ഉളേ മീഹക്കാ ദമീഹും ഇഫദ കമത്യ ബാമീഹും ഹദനീഹിയെ അള്ളോഹുഗ ഹസ്രത്തുഗ ഇദ് ബാമീഹും ഹമ ഹമയ നുവാനത്തെ അനിയാവരി ഭയക അള്ളോഹു തെദ്മഗൻ നുദക്കവാനത്തെ